നോൺവെജോ എണ്ണം കിട്ടും. മുഹമ്മദ് റഫീഖിലു നല്ലൂൻ മേരെ ദേശ് പ്രേമിയു പോർച്ചുലോ ഇത്തങ്ങളോ അതുൻഠു ആശാ ഭോസ്ലെ കിലു നല്ലൂൻ സബർമതി കെ സാൻ അലുൻ അർജിക് സിനാ.

അതും ത്വലുന അർജിക്സിനാ ലക്കെ മേരി രംഗദേ ബസന്തി ഛോലാ മായി പലുൻ ലബങ് സലോൻ കിലുൻ ലക്കെ മുകേഷ് പെൻസി കിലുൻ ഇഗ്ലോ തങ്തെ അർജിക്സിനാ ലബങ് സലോൻ ചെയർ.